0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 9 ബുധനാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. വിഭജിക്കപ്പെട്ട ലോകത്തിൽ ഐക്യത്തിന്റെ സാക്ഷികളാകണം പാപ്പ. വർദ്ധിച്ചുവരുന്ന ധ്രുവീകരണത്തിന്റെയും സാമൂഹിക വിഭജനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ക്രൈസ്തവർ ലോകത്തിന് ഐക്യത്തിന്റെ സാക്ഷികളാകണമെന്ന് ലിയോ 14 പാപ്പ ആഹ്വാനം ചെയ്തു. ഫോക്ലെയർ പ്രസ്ഥാനത്തിന്റെ ആത്മീയ സംഗമത്തിനായി വത്തിക്കാനിലെത്തിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മെത്രാന്മാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പരിശുദ്ധപിതാവ്. ഐക്യത്തിന് സാക്ഷ്യം നൽകുക എന്നതായിരുന്നു മെത്രാന്മാരുടെ സമ്മേളനത്തിന്റെ പ്രമേയം. ഫോക്ലെയർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ക്യാര ലുബിക്കിന്റെ ആത്മീയ ദൌത്യത്തിലെ പ്രധാന ഘടകങ്ങളിലൊന്ന് ഐക്യത്തിനുള്ള സാക്ഷ്യമായിരുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ഇന്ന് ലോകം കൂടുതൽ ധ്രുവീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഈ ദൌത്യത്തിന് കൂടുതൽ അടിയന്തര പ്രാധാന്യമുണ്ടെന്നും കൂട്ടിച്ചേർത്തു. വിവിധ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന മുൻവിധി, വംശീയത, മത അസഹിഷ്ണുത, അക്രമം തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങളിലേക്കും പാപ്പ ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. പാശ്ചാത്യ സമൂഹങ്ങളിൽ വ്യക്തിവാദം ശക്തിപ്പെടുന്നതോടെ കുടുംബം, സൗഹൃദം, സമൂഹം എന്നിവയുടെ ബന്ധങ്ങൾ ദുർബലമാകുകയും സമൂഹത്തിൽ കൂടുതൽ ശിഥിലീകരണം ഉണ്ടാകുകയും ചെയ്യുന്നുവെന്ന് പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാട്ടി. വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന കാലത്തുപോലും യഥാർത്ഥമായ സ്വന്തം വ്യക്തിത്വത്തോടെ ജീവിക്കുവാനും ഉന്നതമായ ആദർശങ്ങൾ പിന്തുടരുവാനും പലർക്കും ഭയമുണ്ടെന്ന വിരോധാഭാസവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മറ്റുള്ളവരോടുള്ള തുറന്ന മനസ്സ് നഷ്ടപ്പെടുന്നത് ഐക്യബോധത്തെ ദുർബലപ്പെടുത്തുകയും മനുഷ്യന്റെ യഥാർത്ഥ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. മനുഷ്യൻ ത്രിത്വൈക ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഐക്യമാണ് മനുഷ്യബന്ധങ്ങളുടെയും യഥാർത്ഥ സന്തോഷത്തിന്റെയും ആഴത്തിലുള്ള മാതൃകയെന്നും വ്യക്തമാക്കി. ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്നാണ് ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരുമായുള്ള കൂട്ടായ്മയും സഭയുടെ യഥാർത്ഥ സ്വഭാവവും ഉത്ഭവിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. ലോകത്തിലെ വിഭജനങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കൂടുതൽ കമ്മിറ്റികളും പദ്ധതികളും രൂപീകരിക്കുന്നതിലല്ല പ്രാധാന്യം, മറിച്ച് ഐക്യത്തിന്റെ ഉറവിടമായ പരിശുദ്ധ ത്രിത്വത്തിലേക്ക് മടങ്ങുന്നതിലാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരിൽ യേശുവിന്റെ മുഖം ദർശിക്കണം ആഫ്രിക്കൻ യുവജനതയോട് പാപ്പ. സെപ്റ്റംബർ മാസം 7-11 വരെ ഘാനയുടെ തലസ്ഥാനമായ അക്രയിൽ വെച്ചു നടക്കുന്ന 1st പശ്ചിമാഫ്രിക്കൻ യുവജന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലിയോ 14 പാപ്പ തന്റെ വീഡിയോ സന്ദേശം പങ്കുവച്ചു. പശ്ചിമാഫ്രിക്കൻ മെത്രാൻ സമിതിയാണ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 16 രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ള യുവാക്കൾക്ക് പരസ്പരം കണ്ടുമുട്ടുവാനും പങ്കുവയ്ക്കുവാനും അപ്രകാരം വിശ്വാസത്തിൽ വളരുവാനുമുള്ള അവസരമാണ് ഈ യുവജന സമ്മേളനം ലക്ഷ്യമിക്കുന്നത്. യുവാക്കളെ അഭിസംബോധന ചെയ്യുവാൻ തനിക്ക് സാധിച്ചതിലുള്ള സന്തോഷം പാപ്പ ആമുഖത്തിൽ പങ്കുവച്ചു. സമ്മേളനത്തിന് നിമിഷങ്ങൾ വിശ്വാസത്തിൽ വളരുവാനും തുറന്ന മനസ്സോടെ അവരനെ കണ്ടുമുട്ടുവാനും അപ്രകാരം വിവിധ മൂല്യങ്ങളാൽ സമ്പന്നമാകുവാനുമുള്ള അവസരമൊരുക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ നിറയുമ്പോഴും സംശയം, അനിശ്ചിതത്വം, ചില സമയങ്ങളിൽ അരക്ഷിതാവസ്ഥ എന്നിവയുടെ ഭാരം നിറയുമ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടാതെ മുൻപോട്ടു പോകുവാൻ പാപ്പ ഏവരെയും പ്രോത്സാഹിപ്പിച്ചു. നിങ്ങളുടെ യൗവനം നിങ്ങൾക്കു മാത്രമല്ല മറ്റുള്ളവർക്കും സഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള അമൂല്യമായ നിധിയാണ് എന്ന 2010 യുവജന ദിനത്തോടനുബന്ധിച്ച് ബെനഡിക്ട് 16 പാപ്പ പറഞ്ഞ വാക്കുകളും സന്ദേശത്തിൽ പാപ്പ ഉദ്ധരിച്ചു. ഒരുമിച്ചു നടക്കുക എന്നത് ഇന്ന് എല്ലാവരും നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാണെന്ന് അടിവരയിട്ട പാപ്പ, ഒരുമിച്ചു നടക്കുക എന്നതിനർത്ഥം ആരും പാർശ്വവൽക്കരിക്കപ്പെടുകയോ ഒറ്റപ്പെടുത്തപ്പെടുകയോ ഒഴിവാക്കപ്പെടുകയോ തിരസ്കരിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണെന്നും കൂട്ടിച്ചേർത്തു. അതിനാൽ യുവജനങ്ങൾ, ജനങ്ങൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ എന്നിവ തമ്മിലുള്ള പാലങ്ങൾ നിർമ്മിക്കുന്നവരാകണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. അരക്ഷിതാവസ്ഥയിൽ ഹൈറ്റിയിലെ അധ്യയന വർഷം ആരംഭിക്കുന്നു. കൊലപാതകങ്ങൾ, ദുരുപയോഗങ്ങൾ, സായുധ സംഘടനകൾ എന്നിവയാൽ കലുഷിതമായ ഹൈറ്റിയിൽ നിരവധി ആളുകൾ കുടിയിറക്കപ്പെടുകയും ദുരിതമനുഭവിക്കുകയും ചെയ്യുന്നതിനിടയിൽ പുതിയൊരു അധ്യയന വർഷം കൂടി ആരംഭിക്കുന്നു. എന്നാൽ മറ്റു വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അരക്ഷിതാവസ്ഥകൾക്ക് നടുവിൽ നിരവധി സ്കൂളുകൾ തുറക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് രാജ്യത്തെമ്പാടും നിലവിലുള്ളത്. ഭാവിയിൽ നല്ല ഫലങ്ങൾ കൊയ്യുവാൻ വിദ്യാഭ്യാസത്തിൽ നിക്ഷേപങ്ങൾ നടത്തേണ്ടത് ഏറെ ആവശ്യമെന്നും എന്നാൽ ഇത് വലിയൊരു പോരാട്ടമായിരിക്കുമെന്നും ഫാദർ മാസിമോ എടുത്തു പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ മാസം 9 ബുധനാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ മുൻപിലുള്ള ചത്തുരത്തിൽ വിശ്വാസികൾക്ക് അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം. റോമിൽ അതിശക്തമായ ചൂട് തുടരുകയാണ്. എങ്കിലും പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ പ്രതിവാര പൊതുകൂടിക്കാഴ്ച സെപ്റ്റംബർ മാസം 9 പത്രോസിന്റെ ബസലിക്കയുടെ തുറസായ ചത്രത്തിൽ വച്ച് ഏകദേശം 22,000 മുകളിൽ ആളുകളുടെ സാന്നിധ്യത്തിൽ നടന്നു. ബസലിക്കയുടെ അങ്കണത്തിലേക്ക് എല്ലാവർക്കും തന്നെ കാണത്തക്ക രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള തുറന്ന വെളുത്ത വാഹനത്തിൽ പാപ്പ എത്തിയപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന വിവിധ രാജ്യക്കാരായിരുന്ന ആളുകൾ പാപ്പായെ വരവേറ്റു. തീർത്ഥാടകരും സന്ദർശകരുമടങ്ങിയ ജനക്കൂട്ടത്തിനിടയിലൂടെ നീങ്ങിയ പാപ്പ അവർക്കെല്ലാവർക്കും അഭിവാദ്യമർപ്പിച്ചു. അതിനിടയിൽ കുഞ്ഞുങ്ങളെ ആശീർവദിക്കുവാനും പാപ്പ മറന്നില്ല. വാഹനം പടവുകളിലൂടെ പ്രസംഗവേദിക്കരികിലേക്ക് എത്തിയപ്പോൾ പാപ്പ വാഹനത്തിൽ നിന്നും ഇറങ്ങുകയും റോമിലെ സമയം രാവിലെ 10 ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 1:30 ത്രിത്വൈക സ്തുതിയോടുകൂടി പൊതുദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥഭാഗ പാരായണമായിരുന്നു. സങ്കീർത്തനങ്ങൾ 8:2-5-7 വചനങ്ങളാണ് തദവസരത്തിൽ വായിക്കപ്പെട്ടത്.
3: A reading from the book of Psalms. O Lord, our sovereign, how majestic is your name in all the earth.
2: കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം! അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്തു മേന്മയാണുള്ളത്! അവിടുത്തെ പരിഗണന ലഭിക്കുവാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്! എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവന് ആധിപത്യം നൽകി, എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി. വിശുദ്ധ ഗ്രന്ഥ വായനയ്ക്ക് ശേഷം പാപ്പ പൊതുകൂടിക്കാഴ്ച വേളയിൽ നടത്തിപ്പോരുന്ന 2 വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയം എത്ത് സ്പേസിനെ അധികരിച്ചുള്ള തന്റെ പ്രബോധന പരമ്പര തുടർന്നു.
4: Fratelli sorelle, buongiorno e benvenuti. La Costituzione conciliare Gaudium et Spes, dedicando il primo capitolo alla dignità della persona umana, sottolinea che essa è base e condizione di quei valori che oggi sono più stimati, ma necessitano di non perdere il rapporto con la loro divina sorgente per sottrarsi alle possibili distorsioni dovute alla corruzione del cuore umano.
2: സഹോദരന്മാരെ, സഹോദരിമാരെ, സുപ്രഭാതം. ഏവർക്കും സുസ്വാഗതം. 2 വത്തിക്കാൻ കൗൺസിലിന്റെ ഗൗദിയം എത്ത് സ്പേസ് എന്ന പ്രമാണരേഖ മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിനായി ആദ്യ അധ്യായം സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഏറ്റവുമധികം വിലമതിക്കപ്പെടുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനവും വ്യവസ്ഥയും മനുഷ്യവ്യക്തിയുടെ മഹത്വമാണെന്ന് ഊന്നിപ്പറയുന്നു. എന്നാൽ ഈ മൂല്യങ്ങൾ അവയുടെ ദൈവിക ഉറവിടവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്താതിരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ മനുഷ്യഹൃദയത്തിന്റെ ദുഷീകരണം മൂലമുണ്ടാകാവുന്ന വളച്ചൊടിക്കലുകളിൽ നിന്നും അവയെ സംരക്ഷിക്കാനാവുകയുള്ളൂ. മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിന്റെ അടിസ്ഥാന സവിശേഷതകളും അവകാശങ്ങളും വ്യക്തമായി തിരിച്ചറിയുവാൻ മനുഷ്യരാശിയെ സഹായിച്ച യാത്ര തീർച്ചയായും മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായങ്ങളിൽ ഒന്നാണ്. എന്നിരുന്നാലും മുൻപോട്ടു പോകേണ്ട യാത്ര ഇതോടെ അവസാനിച്ചിട്ടില്ല. അതിൻ്റെ പൂർണ്ണമായ സാക്ഷാത്കാരത്തിന് തടസ്സമാകുന്ന പഴയതും പുതിയതുമായ വൈരുദ്ധ്യങ്ങളെ ഇന്നും നേരിടേണ്ടതായുണ്ട്. മനുഷ്യൻ്റെ മഹത്വം വ്യക്തിയുടെ തന്നെ അസ്തിത്വത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സഭ തൻ്റെ സംഭാവന വ്യക്തമായി നൽകുന്നു. അടുത്തിടെ പ്രസിദ്ധീകരിച്ച മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിലും ഞാനിത് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ വ്യക്തിയും ദൈവത്താൽ ചിന്തിക്കപ്പെടുകയും ആഗ്രഹിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് അവനോടും മറ്റുള്ളവരോടും സൃഷ്ടിയോടുമുള്ള കൂട്ടായ്മയുടെ ഒരു ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടിയാണ്. ഒരു വ്യക്തിയുടെ കഴിവുകളെയോ സമ്പത്തിനെയോ വഹിക്കുന്ന സ്ഥാനത്തെയോ അവൻ ചെയ്യുന്ന ശരിയായതോ തെറ്റായതോ ആയ തിരഞ്ഞെടുപ്പുകളെയോ ആശ്രയിച്ചല്ല അവൻ്റെ മഹത്വം നിലകൊള്ളുന്നത്. മറിച്ച് അത് അതിനു മുമ്പേ നിലനിൽക്കുന്നതും അതിനെ അതിലംഘിക്കുന്നതുമായ ഒരു ദാനമാണ്. ഒരിക്കലും അവസാനിക്കാത്ത തൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമായി ദൈവം നൽകിയ ദാനം. അതിനാൽ മനുഷ്യൻ്റെ അനന്തമായ മഹത്വം ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട തൻ്റെ സ്രഷ്ടാവിനെ അറിയുവാനും സ്നേഹിക്കുവാനും കഴിവുള്ള ഒരു സൃഷ്ടിയെന്ന അവൻ്റെ സ്വത്വത്തിൽ വേരൂന്നിയിരിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ട മറ്റു യാഥാർത്ഥ്യങ്ങളെ അതിലംഘിക്കുന്ന സ്നേഹത്തിൻ്റെ പദ്ധതിയും ദാനവുമാണ് മനുഷ്യൻ. ആ സൃഷ്ടികൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി അവയെ പരിപാലിക്കുവാനും നിയന്ത്രിക്കുവാനും ഉപയോഗിക്കുവാനും മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തിന് ഏൽപ്പിക്കപ്പെട്ടവയാണ്. വിശ്വാസത്തിലൂടെയാണ് മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിൻ്റെ അന്തിമമായ അടിത്തറ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം പുത്രൻ പിതാവിൻ്റെയും അവിടുത്തെ സ്നേഹത്തിൻ്റെയും രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ അവനു തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തുകയും അവൻ്റെ അത്യുന്നതമായ വിളി അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വ്യക്തി എന്നത് എപ്പോഴും ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള ബന്ധത്തെയും കൂട്ടായ്മയെയും പങ്കാളിത്തത്തെയും സൂചിപ്പിക്കുന്നു. അതായത് പിതാവായ ദൈവവുമായുള്ള പുത്രബന്ധവും ക്രിസ്തുവുമായും എല്ലാ മനുഷ്യരുമായുമുള്ള സാഹോദര്യബന്ധവുമാണിത്. സ്വയം കേന്ദ്രിതമായ അടച്ചുപൂട്ടലുകളെ അത് ഒഴിവാക്കുന്നു. വ്യക്തിയായിരിക്കുക എന്നതിൻ്റെ അർത്ഥം സ്വയം പങ്കുവയ്ക്കേണ്ട ഒരു ദാനമായി സ്വയം തിരിച്ചറിയുകയും സ്വീകരിക്കുന്നതിലും പരസ്പരതയിലും സേവനത്തിലും വളരുകയും പക്വത പ്രാപിക്കുകയും ചെയ്യുക എന്നതുമാണ്. ഈ മഹത്വം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തിന് ഏൽപ്പിക്കപ്പെട്ടതാണ്. മനുഷ്യവ്യക്തിയുടെ മഹത്വത്തെ ഇന്നും വികലമാക്കുകയും അതിൻ്റെ യഥാർത്ഥ ഗ്രാഹ്യത്തിനും സാക്ഷാത്കാരത്തിനും തടസ്സമാകുകയും ചെയ്യുന്ന അനവധി വ്യാജവൽക്കരണങ്ങളെയും കൃത്രിമ വ്യാഖ്യാനങ്ങളെയും നാം അതിജീവിച്ചുകൊണ്ട് പരസ്പര ഐക്യദാർഢ്യവും പരിചരണവും അത് ആവശ്യപ്പെടുന്നു. ചരിത്രത്തിലുടനീളം മനുഷ്യന്റെ മഹത്വത്തിന് വിരുദ്ധമായി നടത്തിയ തീരുമാനങ്ങളുടെ ഫലമായി ഇന്നും മനുഷ്യൻ തന്നിൽ തന്നെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. വ്യക്തിപരമായും സാമൂഹികമായുമുള്ള മനുഷ്യജീവിതം മുഴുവനും നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലും വെളിച്ചത്തിനും ഇരുട്ടിനുമിടയിലും നടക്കുന്ന നാടകീയമായ പോരാട്ടത്തിന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. എങ്കിലും ഈ ദുർബലവും പരിമിതവുമായ അവസ്ഥയെ പ്രത്യാശയോടെ കാണുവാൻ നമുക്ക് സാധിക്കും. കാരണം മനുഷ്യനെ മോചിപ്പിക്കുവാനും അവന് ശക്തി നൽകുവാനും അവന്റെ ആന്തരികതയെ നവീകരിക്കുവാനും അപ്രകാരം അവനെ പാപത്തിന്റെ അടിമയാക്കി വെച്ചിരുന്ന ഈ ലോകത്തിന്റെ അധികാരിയെ പുറത്താക്കുവാനും കർത്താവ് തന്നെയാണ് വന്നത്. ഗൗദിയം എത് സ്പേസ് എന്ന പ്രമാണരേഖ തുടർന്നു വ്യക്തമാക്കുന്നത് മനുഷ്യന്റെ മഹത്വം വ്യക്തിയുടെ സമഗ്രതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതിനാൽ മനുഷ്യനെ രണ്ടായി വേർതിരിക്കുന്ന ദ്വൈതപരമായ കാഴ്ചപ്പാടുകൾ നാം മറികടക്കണം. മറിച്ച് മനുഷ്യൻ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ഏകത്വമാണ്. ശരീരത്തെ സ്വേച്ഛാനുസരണം കൈകാര്യം ചെയ്യാവുന്ന ഒരു വസ്തുവായി ചുരുക്കുന്നത് എല്ലായ്പ്പോഴും മനുഷ്യവ്യക്തിയുടെ മഹത്വത്തെ നിഷേധിക്കുന്നതാണ്. മനുഷ്യന്റെ ശാരീരിക ജീവിതത്തെ നിന്ദിക്കുന്നത് അനുവദനീയമല്ല. മറിച്ച് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതും അന്ത്യദിനത്തിൽ ഉയർപ്പിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടതുമായതിനാൽ സ്വന്തം ശരീരത്തെ നല്ലതും ബഹുമാനാർഹവുമായതായി കണക്കാക്കണം. എന്നാൽ അതേസമയം നാം എല്ലാവരും പാപത്താൽ മുറിവേറ്റവരായതിനാൽ ശരീരം ഹൃദയത്തിന്റെ ദുഷിച്ച പ്രവണതകൾക്ക് അടിമയാകാതിരിക്കുവാൻ ജാഗ്രത പുലർത്തുകയും വേണം. അവസാനമായി മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെയാണ് ഗൗദിയം എത് സ്പേസ് എടുത്തുകാണിക്കുന്നത്. ബുദ്ധി മനുഷ്യനെ സത്യത്തിന്റെ അടങ്ങാത്ത അന്വേഷകനാക്കുന്നു. മനസാക്ഷി അതിലൂടെ മനുഷ്യൻ തന്റെ ജീവിതത്തിന് അനന്യതയും അർത്ഥവും നൽകുന്നു. സ്വാതന്ത്ര്യം സ്വന്തം തീരുമാനങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ള നായകനാക്കുന്നു. ഈ മാനങ്ങൾ പരസ്പരം അടുത്തു ബന്ധപ്പെട്ടവയാണ്. മനസാക്ഷിയിലാണ് സത്യം സത്യമായി തിരിച്ചറിയപ്പെടുന്നത്. അതിനെ തുടർന്ന് സ്വാതന്ത്ര്യത്തിന് സത്യത്തെ സ്വന്തം അടിത്തറയായും സാധ്യതയായും അനുഭവിക്കുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിൽ ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മെ സ്വതന്ത്രരാക്കുകയും ദൈവത്തിന്റെ മക്കളെന്ന നിലയിലുള്ള നമ്മുടെ മഹത്വത്തെക്കുറിച്ച് നിരന്തരം ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഭയത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുകയും ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്ത മരണത്തിനപ്പുറമുള്ള ജീവന്റെ പൂർണ്ണത എന്ന അന്തിമ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ മാത്രമാണ് മനുഷ്യന്റെ രഹസ്യത്തിന് യഥാർത്ഥ വെളിച്ചം ലഭിക്കുന്നത്. വേദനയുടെയും മരണത്തിന്റെയും നിഗൂഢതയെക്കുറിച്ച് അവിടുന്ന് നിന്ന് നമുക്ക് വെളിച്ചം ലഭിക്കുന്നു. അവനോടൊപ്പം നാം ഉയിർപ്പിലേക്കുള്ള യാത്ര നടത്തുന്നു. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി സൃഷ്ടിക്കപ്പെട്ടവരായി നമുക്ക് അതുല്യവും മായാത്തതുമായ ഒരു മഹത്വം ലഭിച്ചിരിക്കുന്നു. സുവിശേഷത്തിന്റെ വെളിച്ചത്തിലും ശക്തിയിലും ഈ മഹത്വത്തെ എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. ഈ വാക്കുകളെ തുടർന്ന് പാപ്പായുടെ ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം ആംഗലവും അറബിയുമുൾപ്പെടെ വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും ഓരോ വായനയുടെയും അവസാനം പാപ്പ ആ ഭാഷക്കാരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു.
4: Upon each of you and your families, I invoke the joy and peace of our Lord Jesus Christ. God bless you all.
2: പൊതുദർശന പരിപാടിയുടെ അവസാന ഭാഗത്ത് പാപ്പ പ്രായാധിക്യത്തിലെത്തിയവർ, രോഗികൾ, യുവജനങ്ങൾ, നവദമ്പതികൾ എന്നിവരെ പതിവ് പോലെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് ലത്തീൻ ഭാഷയിൽ സ്വർഗസ്ഥനായ പിതാവെയെന്ന കർത്തൃപ്രാർത്ഥന ആലപിക്കപ്പെട്ടതിനു ശേഷം പാപ്പ ഏവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദവും നൽകി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 9 ബുധനാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. വിഭജിക്കപ്പെട്ട ലോകത്തിൽ ഐക്യത്തിന്റെ സാക്ഷികളാകണം പാപ്പ. വർദ്ധിച്ചുവരുന്ന ധ്രുവീകരണത്തിന്റെയും സാമൂഹിക വിഭജനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ക്രൈസ്തവർ ലോകത്തിന് ഐക്യത്തിന്റെ സാക്ഷികളാകണമെന്ന് ലിയോ 14 പാപ്പ ആഹ്വാനം ചെയ്തു. ഫോക്ലെയർ പ്രസ്ഥാനത്തിന്റെ ആത്മീയ സംഗമത്തിനായി വത്തിക്കാനിലെത്തിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മെത്രാന്മാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പരിശുദ്ധപിതാവ്. ഐക്യത്തിന് സാക്ഷ്യം നൽകുക എന്നതായിരുന്നു മെത്രാന്മാരുടെ സമ്മേളനത്തിന്റെ പ്രമേയം. ഫോക്ലാരെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ക്യാര ലുബിക്കിന്റെ ആത്മീയ ദൗത്യത്തിലെ പ്രധാന ഘടകങ്ങളിലൊന്ന് ഐക്യത്തിനുള്ള സാക്ഷ്യമായിരുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ഇന്ന് ലോകം കൂടുതൽ ധ്രുവീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഈ ദൗത്യത്തിന് കൂടുതൽ അടിയന്തര പ്രാധാന്യമുണ്ടെന്നും കൂട്ടിച്ചേർത്തു. വിവിധ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന മുൻവിധി, വംശീയത, മത അസഹിഷ്ണുത, അക്രമം തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങളിലേക്കും പാപ്പ ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. പാശ്ചാത്യ സമൂഹങ്ങളിൽ വ്യക്തിവാദം ശക്തിപ്പെടുന്നതോടെ കുടുംബം, സൗഹൃദം, സമൂഹം എന്നിവയുടെ ബന്ധങ്ങൾ ദുർബലമാകുകയും സമൂഹത്തിൽ കൂടുതൽ ശിഥിലീകരണം ഉണ്ടാകുകയും ചെയ്യുന്നുവെന്ന് പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാട്ടി. വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന കാലത്തുപോലും യഥാർത്ഥമായ സ്വന്തം വ്യക്തിത്വത്തോടെ ജീവിക്കുവാനും ഉന്നതമായ ആദർശങ്ങൾ പിന്തുടരുവാനും പലർക്കും ഭയമുണ്ടെന്ന വിരോധാഭാസവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മറ്റുള്ളവരോടുള്ള തുറന്ന മനസ്സ് നഷ്ടപ്പെടുന്നത് ഐക്യബോധത്തെ ദുർബലപ്പെടുത്തുകയും മനുഷ്യന്റെ യഥാർത്ഥ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. മനുഷ്യൻ ത്രിത്വൈക ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഐക്യമാണ് മനുഷ്യബന്ധങ്ങളുടെയും യഥാർത്ഥ സന്തോഷത്തിന്റെയും ആഴത്തിലുള്ള മാതൃകയെന്നും വ്യക്തമാക്കി. ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്നാണ് ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാരുമായുള്ള കൂട്ടായ്മയും സഭയുടെ യഥാർത്ഥ സ്വഭാവവും ഉത്ഭവിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. ലോകത്തിലെ വിഭജനങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കൂടുതൽ കമ്മിറ്റികളും പദ്ധതികളും രൂപീകരിക്കുന്നതിലല്ല പ്രാധാന്യം, മറിച്ച് ഐക്യത്തിന്റെ ഉറവിടമായ പരിശുദ്ധ ത്രിത്വത്തിലേക്ക് മടങ്ങുന്നതിലാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരിൽ യേശുവിന്റെ മുഖം ദർശിക്കണം ആഫ്രിക്കൻ യുവജനതയോട് പാപ്പ. സെപ്റ്റംബർ മാസം 7-11 വരെ ഘാനയുടെ തലസ്ഥാനമായ അക്രയിൽ വെച്ചു നടക്കുന്ന 1-ാമത് പശ്ചിമാഫ്രിക്കൻ യുവജന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലിയോ 14 പാപ്പ തന്റെ വീഡിയോ സന്ദേശം പങ്കുവച്ചു. പശ്ചിമാഫ്രിക്കൻ മെത്രാൻ സമിതിയാണ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 16 രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ള യുവാക്കൾക്ക് പരസ്പരം കണ്ടുമുട്ടുവാനും പങ്കുവയ്ക്കുവാനും അപ്രകാരം വിശ്വാസത്തിൽ വളരുവാനുമുള്ള അവസരമാണ് ഈ യുവജന സമ്മേളനം ലക്ഷ്യമിക്കുന്നത്. യുവാക്കളെ അഭിസംബോധന ചെയ്യുവാൻ തനിക്ക് സാധിച്ചതിലുള്ള സന്തോഷം പാപ്പ ആമുഖത്തിൽ പങ്കുവച്ചു. സമ്മേളനത്തിന്റെ നിമിഷങ്ങൾ വിശ്വാസത്തിൽ വളരുവാനും തുറന്ന മനസ്സോടെ അവരനെ കണ്ടുമുട്ടുവാനും അപ്രകാരം വിവിധ മൂല്യങ്ങളാൽ സമ്പന്നമാകുവാനുമുള്ള അവസരമൊരുക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ നിറയുമ്പോഴും സംശയം, അനിശ്ചിതത്വം, ചില സമയങ്ങളിൽ അരക്ഷിതാവസ്ഥ എന്നിവയുടെ ഭാരം നിറയുമ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടാതെ മുൻപോട്ടു പോകുവാൻ പാപ്പ ഏവരെയും പ്രോത്സാഹിപ്പിച്ചു. നിങ്ങളുടെ യൗവനം നിങ്ങൾക്കു മാത്രമല്ല മറ്റുള്ളവർക്കും സഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള അമൂല്യമായ നിധിയാണ് എന്ന 2010 യുവജന ദിനത്തോടനുബന്ധിച്ച് ബെനഡിക്ട് 16 പാപ്പ പറഞ്ഞ വാക്കുകളും സന്ദേശത്തിൽ പാപ്പ ഉദ്ധരിച്ചു. ഒരുമിച്ചു നടക്കുക എന്നത് ഇന്ന് എല്ലാവരും നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാണെന്ന് അടിവരയിട്ട പാപ്പ, ഒരുമിച്ചു നടക്കുക എന്നതിനർത്ഥം ആരും പാർശ്വവൽക്കരിക്കപ്പെടുകയോ ഒറ്റപ്പെടുത്തപ്പെടുകയോ ഒഴിവാക്കപ്പെടുകയോ തിരസ്കരിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണെന്നും കൂട്ടിച്ചേർത്തു. അതിനാൽ യുവജനങ്ങൾ, ജനങ്ങൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ എന്നിവ തമ്മിലുള്ള പാലങ്ങൾ നിർമ്മിക്കുന്നവരാകണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. അരക്ഷിതാവസ്ഥയിൽ ഹൈറ്റിയിലെ അധ്യയന വർഷം ആരംഭിക്കുന്നു. കൊലപാതകങ്ങൾ, ദുരുപയോഗങ്ങൾ, സായുധ സംഘടനകൾ എന്നിവയാൽ കലുഷിതമായ ഹൈറ്റിയിൽ നിരവധി ആളുകൾ കുടിയിറക്കപ്പെടുകയും ദുരിതമനുഭവിക്കുകയും ചെയ്യുന്നതിനിടയിൽ പുതിയൊരു അധ്യയന വർഷം കൂടി ആരംഭിക്കുന്നു. എന്നാൽ മറ്റു വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അരക്ഷിതാവസ്ഥകൾക്ക് നടുവിൽ നിരവധി സ്കൂളുകൾ തുറക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് രാജ്യത്തെമ്പാടും നിലവിലുള്ളത്. ഭാവിയിൽ നല്ല ഫലങ്ങൾ കൊയ്യുവാൻ വിദ്യാഭ്യാസത്തിൽ നിക്ഷേപങ്ങൾ നടത്തേണ്ടത് ഏറെ ആവശ്യമെന്നും എന്നാൽ ഇത് വലിയൊരു പോരാട്ടമായിരിക്കുമെന്നും ഫാദർ മാസിമോ എടുത്തു പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ മാസം 9 ബുധനാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ മുൻപിലുള്ള ചത്തുരത്തിൽ വിശ്വാസികൾക്ക് അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം. റോമിൽ അതിശക്തമായ ചൂട് തുടരുകയാണ്. എങ്കിലും പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ പ്രതിവാര പൊതുകൂടിക്കാഴ്ച സെപ്റ്റംബർ മാസം 9 പത്രോസിന്റെ ബസിലിക്കയുടെ തുറസായ ചത്രത്തിൽ വച്ച് ഏകദേശം 22,000 മുകളിൽ ആളുകളുടെ സാന്നിധ്യത്തിൽ നടന്നു. ബസിലിക്കയുടെ അങ്കണത്തിലേക്ക് എല്ലാവർക്കും തന്നെ കാണത്തക്ക രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള തുറന്ന വെളുത്ത വാഹനത്തിൽ പാപ്പയെത്തിയപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന വിവിധ രാജ്യക്കാരായിരുന്ന ആളുകൾ പാപ്പായെ വരവേറ്റു. തീർത്ഥാടകരും സന്ദർശകരുമടങ്ങിയ ജനക്കൂട്ടത്തിനിടയിലൂടെ നീങ്ങിയ പാപ്പ അവർക്കെല്ലാവർക്കും അഭിവാദ്യമർപ്പിച്ചു. അതിനിടയിൽ കുഞ്ഞുങ്ങളെ ആശീർവദിക്കുവാനും പാപ്പ മറന്നില്ല. വാഹനം പടവുകളിലൂടെ പ്രസംഗവേദിക്കരികിലേക്ക് എത്തിയപ്പോൾ പാപ്പ വാഹനത്തിൽ നിന്നും ഇറങ്ങുകയും റോമിലെ സമയം രാവിലെ 10 ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 1:30 ത്രിത്വൈക സ്തുതിയോടുകൂടി പൊതുദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥഭാഗ പാരായണമായിരുന്നു. സങ്കീർത്തനങ്ങൾ 8:5-7 വചനങ്ങളാണ് തദവസരത്തിൽ വായിക്കപ്പെട്ടത്.
3: A reading from the book of Psalms. O Lord, our sovereign, how majestic is your name in all the earth.
2: കർത്താവെ, ഞങ്ങളുടെ കർത്താവെ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം! അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്തു മേന്മയാണുള്ളത്! അവിടുത്തെ പരിഗണന ലഭിക്കുവാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്! എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവന് ആധിപത്യം നൽകി, എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി. വിശുദ്ധ ഗ്രന്ഥ വായനയ്ക്ക് ശേഷം പാപ്പ പൊതുകൂടിക്കാഴ്ച വേളയിൽ നടത്തിപ്പോരുന്ന 2 വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയം എത് സ്പേസിനെ അധികരിച്ചുള്ള തന്റെ പ്രബോധന പരമ്പര തുടർന്നു.
4: Fratelli sorelle, buongiorno e benvenuti. La Costituzione conciliare Gaudium et Spes, dedicando il primo capitolo alla dignità della persona umana, sottolinea che essa è base e condizione di quei valori che oggi sono più stimati, ma necessitano di non perdere il rapporto con la loro divina sorgente per sottrarsi alle possibili distorsioni dovute alla corruzione del cuore umano.
2: സഹോദരന്മാരെ, സഹോദരിമാരെ, സുപ്രഭാതം. ഏവർക്കും സുസ്വാഗതം. 2 വത്തിക്കാൻ കൗൺസിലിന്റെ ഗൗദിയം എത് സ്പേസ് എന്ന പ്രമാണരേഖ മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിനായി ആദ്യ അധ്യായം സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഏറ്റവുമധികം വിലമതിക്കപ്പെടുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനവും വ്യവസ്ഥയും മനുഷ്യവ്യക്തിയുടെ മഹത്വമാണെന്ന് ഊന്നിപ്പറയുന്നു. എന്നാൽ ഈ മൂല്യങ്ങൾ അവയുടെ ദൈവിക ഉറവിടവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്താതിരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ മനുഷ്യഹൃദയത്തിന്റെ ദുഷീകരണം മൂലമുണ്ടാകാവുന്ന വളച്ചൊടിക്കലുകളിൽ നിന്നും അവയെ സംരക്ഷിക്കാനാവുകയുള്ളൂ. മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിന്റെ അടിസ്ഥാന സവിശേഷതകളും അവകാശങ്ങളും വ്യക്തമായി തിരിച്ചറിയുവാൻ മനുഷ്യരാശിയെ സഹായിച്ച യാത്ര തീർച്ചയായും മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായങ്ങളിൽ ഒന്നാണ്. എന്നിരുന്നാലും മുൻപോട്ടു പോകേണ്ട യാത്ര ഇതോടെ അവസാനിച്ചിട്ടില്ല. അതിൻ്റെ പൂർണ്ണമായ സാക്ഷാത്കാരത്തിന് തടസ്സമാകുന്ന പഴയതും പുതിയതുമായ വൈരുദ്ധ്യങ്ങളെ ഇന്നും നേരിടേണ്ടതായുണ്ട്. മനുഷ്യന്റെ മഹത്വം വ്യക്തിയുടെ തന്നെ അസ്തിത്വത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സഭ തന്റെ സംഭാവന വ്യക്തമായി നൽകുന്നു. അടുത്തിടെ പ്രസിദ്ധീകരിച്ച മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിലും ഞാനിത് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ വ്യക്തിയും ദൈവത്താൽ ചിന്തിക്കപ്പെടുകയും ആഗ്രഹിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് അവനോടും മറ്റുള്ളവരോടും സൃഷ്ടിയോടുമുള്ള കൂട്ടായ്മയുടെ ഒരു ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടിയാണ്. ഒരു വ്യക്തിയുടെ കഴിവുകളെയോ സമ്പത്തിനെയോ വഹിക്കുന്ന സ്ഥാനത്തെയോ അവൻ ചെയ്യുന്ന ശരിയായതോ തെറ്റായതോ ആയ തിരഞ്ഞെടുപ്പുകളെയോ ആശ്രയിച്ചല്ല അവന്റെ മഹത്വം നിലകൊള്ളുന്നത്. മറിച്ച് അത് അതിനു മുമ്പേ നിലനിൽക്കുന്നതും അതിനെ അതിലംഘിക്കുന്നതുമായ ഒരു ദാനമാണ്, ഒരിക്കലും അവസാനിക്കാത്ത തന്റെ സ്നേഹത്തിന്റെ പ്രകടനമായി ദൈവം നൽകിയ ദാനം. അതിനാൽ മനുഷ്യന്റെ അനന്തമായ മഹത്വം ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട തന്റെ സ്രഷ്ടാവിനെ അറിയുവാനും സ്നേഹിക്കുവാനും കഴിവുള്ള ഒരു സൃഷ്ടിയെന്ന അവന്റെ സ്വത്വത്തിൽ വേരൂന്നിയിരിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ട മറ്റു യാഥാർത്ഥ്യങ്ങളെ അതിലംഘിക്കുന്ന സ്നേഹത്തിന്റെ പദ്ധതിയും ദാനവുമാണ് മനുഷ്യൻ. ആ സൃഷ്ടികൾ ദൈവത്തിന്റെ മഹത്വത്തിനായി അവയെ പരിപാലിക്കുവാനും നിയന്ത്രിക്കുവാനും ഉപയോഗിക്കുവാനും മനുഷ്യന്റെ ഉത്തരവാദിത്വത്തിന് ഏൽപ്പിക്കപ്പെട്ടവയാണ്. വിശ്വാസത്തിലൂടെയാണ് മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിന്റെ അന്തിമമായ അടിത്തറ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം പുത്രൻ പിതാവിന്റെയും അവിടുത്തെ സ്നേഹത്തിന്റെയും രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ അവനു തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തുകയും അവന്റെ അത്യുന്നതമായ വിളി അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വ്യക്തി എന്നത് എപ്പോഴും ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള ബന്ധത്തെയും കൂട്ടായ്മയെയും പങ്കാളിത്തത്തെയും സൂചിപ്പിക്കുന്നു. അതായത് പിതാവായ ദൈവവുമായുള്ള പുത്രബന്ധവും ക്രിസ്തുവുമായും എല്ലാ മനുഷ്യരുമായുമുള്ള സാഹോദര്യബന്ധവുമാണിത്. സ്വയം കേന്ദ്രിതമായ അടച്ചുപൂട്ടലുകളെ അത് ഒഴിവാക്കുന്നു. വ്യക്തിയായിരിക്കുക എന്നതിന്റെ അർത്ഥം സ്വയം പങ്കുവയ്ക്കേണ്ട ഒരു ദാനമായി സ്വയം തിരിച്ചറിയുകയും സ്വീകരിക്കുന്നതിലും പരസ്പരതയിലും സേവനത്തിലും വളരുകയും പക്വത പ്രാപിക്കുകയും ചെയ്യുക എന്നതുമാണ്. ഈ മഹത്വം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തിന് ഏൽപ്പിക്കപ്പെട്ടതാണ്. മനുഷ്യവ്യക്തിയുടെ മഹത്വത്തെ ഇന്നും വികലമാക്കുകയും അതിന്റെ യഥാർത്ഥ ഗ്രാഹ്യത്തിനും സാക്ഷാത്കാരത്തിനും തടസ്സമാകുകയും ചെയ്യുന്ന അനവധി വ്യാജവൽക്കരണങ്ങളെയും കൃത്രിമ വ്യാഖ്യാനങ്ങളെയും നാം അതിജീവിച്ചുകൊണ്ട് പരസ്പര ഐക്യദാർഢ്യവും പരിചരണവും അത് ആവശ്യപ്പെടുന്നു. ചരിത്രത്തിലുടനീളം മനുഷ്യന്റെ മഹത്വത്തിന് വിരുദ്ധമായി നടത്തിയ തീരുമാനങ്ങളുടെ ഫലമായി ഇന്നും മനുഷ്യൻ തന്നിൽ തന്നെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. വ്യക്തിപരമായും സാമൂഹികമായുമുള്ള മനുഷ്യജീവിതം മുഴുവനും നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലും വെളിച്ചത്തിനും ഇരുട്ടിനുമിടയിലും നടക്കുന്ന നാടകീയമായ പോരാട്ടത്തിന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. എങ്കിലും ഈ ദുർബലവും പരിമിതവുമായ അവസ്ഥയെ പ്രത്യാശയോടെ കാണുവാൻ നമുക്ക് സാധിക്കും. കാരണം മനുഷ്യനെ മോചിപ്പിക്കുവാനും അവന് ശക്തി നൽകുവാനും അവന്റെ ആന്തരികതയെ നവീകരിക്കുവാനും അപ്രകാരം അവനെ പാപത്തിന്റെ അടിമയാക്കി വെച്ചിരുന്ന ഈ ലോകത്തിന്റെ അധികാരിയെ പുറത്താക്കുവാനും കർത്താവ് തന്നെയാണ് വന്നത്. ഗൗദിയം എത്തസ്പേസ് എന്ന പ്രമാണരേഖ തുടർന്ന് വ്യക്തമാക്കുന്നത് മനുഷ്യന്റെ മഹത്വം വ്യക്തിയുടെ സമഗ്രതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതിനാൽ മനുഷ്യനെ രണ്ടായി വേർതിരിക്കുന്ന ദ്വൈതപരമായ കാഴ്ചപ്പാടുകൾ നാം മറികടക്കണം. മറിച്ച് മനുഷ്യൻ ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഏകത്വമാണ്. ശരീരത്തെ സ്വേച്ഛാനുസരണം കൈകാര്യം ചെയ്യാവുന്ന ഒരു വസ്തുവായി ചുരുക്കുന്നത് എല്ലായ്പ്പോഴും മനുഷ്യവ്യക്തിയുടെ മഹത്വത്തെ നിഷേധിക്കുന്നതാണ്. മനുഷ്യന്റെ ശാരീരിക ജീവിതത്തെ നിന്ദിക്കുന്നത് അനുവദനീയമല്ല. മറിച്ച് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതും അന്ത്യദിനത്തിൽ ഉയർപ്പിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടതുമായതിനാൽ സ്വന്തം ശരീരത്തെ നല്ലതും ബഹുമാനാർഹവുമായതായി കണക്കാക്കണം. എന്നാൽ അതേസമയം നാം എല്ലാവരും പാപത്താൽ മുറിവേറ്റവരായതിനാൽ ശരീരം ഹൃദയത്തിന്റെ ദുഷിച്ച പ്രവണതകൾക്ക് അടിമയാകാതിരിക്കുവാൻ ജാഗ്രത പുലർത്തുകയും വേണം. അവസാനമായി മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെയാണ് ഗൗദിയം എത്തസ്പേസ് എടുത്തുകാണിക്കുന്നത്. ബുദ്ധി മനുഷ്യനെ സത്യത്തിന്റെ അടങ്ങാത്ത അന്വേഷകനാക്കുന്നു. മനസാക്ഷി അതിലൂടെ മനുഷ്യൻ തന്റെ ജീവിതത്തിന് അനന്യതയും അർത്ഥവും നൽകുന്നു. സ്വാതന്ത്ര്യം സ്വന്തം തീരുമാനങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ള നായകനാക്കുന്നു. ഈ മാനങ്ങൾ പരസ്പരം അടുത്തു ബന്ധപ്പെട്ടവയാണ്. മനസാക്ഷിയിലാണ് സത്യം സത്യമായി തിരിച്ചറിയപ്പെടുന്നത്. അതിനെ തുടർന്ന് സ്വാതന്ത്ര്യത്തിന് സത്യത്തെ സ്വന്തം അടിത്തറയായും സാധ്യതയായും അനുഭവിക്കുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിൽ ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മെ സ്വതന്ത്രരാക്കുകയും ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിലുള്ള നമ്മുടെ മഹത്വത്തെക്കുറിച്ച് നിരന്തരം ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഭയത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുകയും ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്ത മരണത്തിനപ്പുറമുള്ള ജീവന്റെ പൂർണ്ണത എന്ന അന്തിമ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ മാത്രമാണ് മനുഷ്യന്റെ രഹസ്യത്തിന് യഥാർത്ഥ വെളിച്ചം ലഭിക്കുന്നത്. വേദനയുടെയും മരണത്തിന്റെയും നിഗൂഢതയെക്കുറിച്ച് അവിടുന്ന് നിന്ന് നമുക്ക് വെളിച്ചം ലഭിക്കുന്നു. അവനോടൊപ്പം നാം ഉയിർപ്പിലേക്കുള്ള യാത്ര നടത്തുന്നു. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി സൃഷ്ടിക്കപ്പെട്ടവരായി നമുക്ക് അതുല്യവും മായാത്തതുമായ ഒരു മഹത്വം ലഭിച്ചിരിക്കുന്നു. സുവിശേഷത്തിന്റെ വെളിച്ചത്തിലും ശക്തിയിലും ഈ മഹത്വത്തെ എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. ഈ വാക്കുകളെ തുടർന്ന് പാപ്പായുടെ ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം ആംഗലവും അറബിയും ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും ഓരോ വായനയുടെയും അവസാനം പാപ്പ ആ ഭാഷക്കാരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു.
4: Upon each of you and your families, I invoke the joy and peace of our Lord Jesus Christ. God bless you all.
2: പൊതുദർശന പരിപാടിയുടെ അവസാന ഭാഗത്ത് പാപ്പ പ്രായാധിക്യത്തിലെത്തിയവർ, രോഗികൾ, യുവജനങ്ങൾ, നവദമ്പതികൾ എന്നിവരെ പതിവ് പോലെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് ലത്തീൻ ഭാഷയിൽ സ്വർഗസ്ഥനായ പിതാവെയെന്ന കർത്തൃപ്രാർത്ഥന ആലപിക്കപ്പെട്ടതിനു ശേഷം പാപ്പ ഏവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദവും നൽകി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സഭാദർശനം പരിപാടിയും കേൾക്കാം. വാർത്തകൾ. മെത്രാൻമാർ ഒരു മിഷനറി ഹൃദയത്തിന് ഉടമകളായിരിക്കണം. പാപ്പ. കത്തോലിക്ക സഭയിൽ പുതിയതായി അഭിഷിക്തരായ മെത്രാൻമാർക്കുവേണ്ടി വത്തിക്കാനിൽ നടന്ന പരിശീലന പരിപാടിയിൽ സംബന്ധിച്ചവരുമായി ലിയോ 14 പാപ്പ സെപ്റ്റംബർ മാസം 10 കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ മെത്രാൻമാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധബലി അർപ്പിക്കുകയും പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട് പരസ്പരം സാഹോദര്യം ജീവിക്കുകയായിരുന്നുവെന്നും ഇത് ഒരു മെത്രാനും തന്റെ യാത്രയിൽ ഏകനല്ല എന്നത് എടുത്തു കാണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. മെത്രാന്മാരും അവരുടെ സഭകളും എപ്പോഴും തന്റെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരിക്കുമെന്നും തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും മെത്രാന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കണ്ടെത്തുവാൻ ഇടയുണ്ടാകണമെന്നും പാപ്പ പറഞ്ഞു. മെത്രാന്മാർ എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിനോട് കൂടെയായിരിക്കുക എന്നതാണെന്ന് പാപ്പ ഊന്നിപ്പറഞ്ഞു. യേശുവിനെക്കുറിച്ച് സംസാരിക്കുവാൻ നാം അവനോട് കൂടെയായിരിക്കേണ്ടത് ഏറെ ആവശ്യമാണെന്നും അവിടുത്തെ ജനത്തെ നയിക്കുവാൻ എല്ലാ ദിവസവും അവനാൽ നയിക്കപ്പെടുവാൻ നാം സ്വയം അനുവദിക്കണമെന്നും പാപ്പ പറഞ്ഞു. വിശുദ്ധ കുർബാന, വചനവായന, പ്രാർത്ഥന എന്നിവയെല്ലാം ശിഷ്യന്റെ ലളിതമായ ഹൃദയത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ കഴിയുവാൻ സാധിക്കുന്ന നിമിഷങ്ങളാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. മെത്രാന്മാരുടെ ഹൃദയം കർത്താവിനോട് അടുത്തിരിക്കുമ്പോൾ മാത്രമാണ് സേവനങ്ങൾ കൂടുതൽ ശാന്തവും സ്വതന്ത്രവും ഫലപ്രദവുമാകുന്നതെന്നും പാപ്പ എടുത്തു പറഞ്ഞു. കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളെ സ്നേഹിക്കുക, അവരുടെ പേരുകൾ പഠിക്കുക, അവരുടെ ജീവിതകഥകൾ കേൾക്കുക, നിങ്ങൾക്ക് കഴിയുമ്പോഴെല്ലാം അവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുക, അവരോടൊപ്പം പ്രാർത്ഥിക്കുക. പാപ്പ മെത്രാന്മാരെ ഉദ്ബോധിപ്പിച്ചു. ഓരോ പ്രാദേശിക സഭകളിലെയും വൈദികരെ സ്നേഹിക്കണമെന്നും മെത്രാന്മാരെ പാപ്പ പ്രത്യേകം അനുസ്മരിപ്പിച്ചു. മെത്രാന്മാരിൽ വൈദികർക്ക് തങ്ങളുടെ ഒരു പിതാവിനെയും സഹോദരനെയും കണ്ടെത്തുവാൻ സാധിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വൈദികർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമെന്നും അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവർ ചെയ്യുന്ന നന്മപ്രവൃത്തികളിൽ സന്തോഷിക്കണമെന്നും പ്രായമായവരോടും രോഗികളോടും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നുമുള്ള ഉപദേശങ്ങളും പാപ്പ മെത്രാന്മാർക്ക് നൽകി. സമാധാനത്തിന്റെ ഭവന നിർമ്മാതാക്കളാകുവാൻ നാം ഏവരും വിളിക്കപ്പെട്ടിരിക്കുന്നു പാപ്പ. സെപ്റ്റംബർ മാസം 9 ആരംഭിച്ച് 11 വെള്ളിയാഴ്ച വരെ റോമിലെ സെറാഫിക്കുമിൽ വെച്ച് നടക്കുന്ന കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നോൺ വയലൻസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ ഒപ്പോടുകൂടിയ ലിയോ 14 പാപ്പായുടെ ടെലിഗ്രാം സന്ദേശം അയച്ചു. സന്ദേശത്തിൽ ലോകമെമ്പാടും സമാധാനത്തിന്റെയും നീതിയുടെയും അനുരഞ്ജനത്തിന്റെയും ഒരു സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദൗത്യം തുടരുവാൻ അംഗങ്ങളെ പാപ്പ പ്രത്യേകമായി ആഹ്വാനം ചെയ്തു. സംവാദത്തിലൂടെ ശത്രുത ഇല്ലാതാക്കുവാൻ പഠിക്കണമെന്നും നീതി നടപ്പാക്കപ്പെടുന്നതും ക്ഷമ സംരക്ഷിക്കപ്പെടുന്നതുമായ സമാധാന ഭവനങ്ങളുടെ നിർമ്മാതാക്കളായി ഏവരും മാറണമെന്നും സന്ദേശത്തിൽ പാപ്പ എടുത്തു പറഞ്ഞു. റോമൻ രൂപതയുടെ അജപാലന വർഷം പാപ്പ ഉദ്ഘാടനം ചെയ്യും. റോം രൂപതയുടെ പുതിയ അജപാലന വർഷത്തിന് ലിയോ 14 പാപ്പ തുടക്കം കുറിക്കും. സെപ്റ്റംബർ മാസം 18 റോമിലെ സെയിന്റ് ജോൺ ലാറ്ററൻ ബസലിക്കയിൽ വെച്ചാണ് രൂപത അസംബ്ലി നടക്കുക. തദവസരത്തിൽ റോം രൂപതയിലെ ഓരോ ഇടവകയിൽ നിന്നും പ്രതിനിധികളും അസംബ്ലിയിൽ പങ്കെടുക്കും. പുതിയ അജപാലന വർഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്ന യോഗമായിരിക്കും ഇത് എന്ന് കർദിനാൾ ബാൽദോ റെയ്ന രൂപത അസംബ്ലിക്കുള്ള ക്ഷണക്കത്തിൽ എടുത്തു പറയുന്നു. വത്തിക്കാൻ ലൈബ്രറിയിലെ പ്രദർശനം പാപ്പ ഉദ്ഘാടനം ചെയ്യും. ദുരന്തവും അത്ഭുതവും എന്ന പേരിൽ വത്തിക്കാൻ ലൈബ്രറിയിൽ ഓരോ 5 കൂടുമ്പോൾ നടത്തുന്ന പ്രദർശന പരമ്പര ഈ വർഷം സെപ്റ്റംബർ മാസം 14 ലിയോ 14 പാപ്പ ഉദ്ഘാടനം ചെയ്യും. ഇത്തവണത്തെ പ്രദർശനം ജലം ആക്വ എന്ന പ്രമേയത്തിലാണ് നടക്കുന്നത്. മനുഷ്യരാശിയുടെ ഭയങ്ങളുടെയും പ്രതീക്ഷകളുടെയും കണ്ണാടിയായി പ്രകൃതിയുടെ ഓരോ ഘടകങ്ങളെയും കുറിച്ച് ഈ പ്രദർശനവേളയിൽ വിശാലമായ കാഴ്ചപ്പാടുകൾ നൽകുന്നു. ജീവൻ നൽകുന്ന ഒരു ഘടകവും അതേസമയം ഒരു വിനാശകരമായ ശക്തിയും എന്ന നിലയിൽ ജലത്തെ വിവരിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ പ്രദർശനം നടക്കുന്നത്. കാലാവസ്ഥാ ദുരന്തങ്ങൾ സ്കൂൾ പഠനം തടസ്സപ്പെടുത്തുന്നു, യുനിസെഫ് സംഘടന. കാലാവസ്ഥാ ദുരന്തങ്ങളെ തുടർന്ന് 2025 ലോകമെമ്പാടുമായി 17.1 കോടിയിലധികം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെട്ടതായി യുനിസെഫിന്റെ പുതിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളിൽ ഏകദേശം 10 പേരിൽ ഒരാൾക്ക് കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ആഘാതം നേരിട്ടതായും പറയുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ലിയോ പതിമൂന്നാമൻ പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തെ അധികരിച്ചുള്ള ചിന്തകളുടെ മൂന്നാം ഭാഗമാണ് ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ നാം ശ്രവിക്കുന്നത്.

സാമൂഹിക വിഷയങ്ങളിന്മേൽ കത്തോലിക്ക തിരുസഭയുടെ പ്രതികരണങ്ങളെ തികച്ചും രാഷ്ട്രീയമായി മാത്രം കാണുന്ന ഒരു സാഹചര്യത്തിലാണ് ആത്മീയതയുടെ ഒരു സാമൂഹിക മാനം അടിവരയിട്ടുകൊണ്ട് ലിയോ 13-ാമൻ പാപ്പ റേരും നൊവാരും എന്ന തന്റെ ചാക്രിക ലേഖനം രചിക്കുന്നത്. റഷ്യൻ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയ് ചോദിക്കുന്ന ഒരു വിശ്വവിഖ്യാതമായ സമസ്യയുണ്ട്. അത് ഇപ്രകാരമാണ്: അപ്പോൾ പിന്നെ നാം എങ്ങനെ ജീവിക്കും? ആഗോളതലത്തിൽ സാമ്പത്തിക രംഗം തകരുകയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദരിദ്രരും പട്ടിണി അനുഭവിക്കുകയും തൊഴിലാളികൾക്ക് വേതനം ലഭിക്കാതെ വരികയും ചെയ്യുന്ന 1882 കാലഘട്ടത്തിലാണ് ടോൾസ്റ്റോയ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. രാഷ്ട്രീയത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും സമൂഹത്തിലും സമൂലമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. വ്യാവസായിക വിപ്ലവം അതിന്റെ ഉച്ചസ്ഥായിയിൽ സമൂഹത്തിൽ വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ടിരുന്ന സമയം. ഇപ്രകാരം വ്യതിയാനങ്ങളുടെ വേലിയേറ്റത്തിൽ മനുഷ്യൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ആത്മീയ ആചാര്യൻ ലിയോ 13-ാമൻ പാപ്പ മനുഷ്യന്റെ വേദനകൾ അറിയുവാനും അവരെ സഹായിക്കുവാനും സഭയ്ക്ക് കടമയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചാക്രിക ലേഖനത്തിന് രൂപം നൽകുന്നത്. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പായുടെ തിരഞ്ഞെടുപ്പ് സഭയുടെ ഈ സാമൂഹിക മാനത്തിന് പുതിയ ഒരു ഉണർവ് നൽകി. റേരും നൊവാരും എന്ന ഈ ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ തന്നെ ഏറെ സ്വാധീനിച്ചുവെന്ന് ലിയോ 14-ാമൻ പാപ്പ പല അവസരങ്ങളിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മെയ്മാസം 25-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ റോമാ നഗരത്തിന്റെ സ്വീകരണവും ആദരവും ഏറ്റുവാങ്ങിയ അവസരത്തിൽ റോമൻ രൂപതയുടെ മെത്രാൻ എന്ന നിലയിൽ തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയ ഉത്തരവാദിത്വത്തെപ്പറ്റി താൻ ബോധ്യമുള്ളവനാണെന്ന് പറഞ്ഞ പാപ്പ ദൈവജനത്തിന്റെ വിശ്വാസജീവിതവും സമൂഹത്തിന്റെ പൊതുനന്മയുമാണ് തന്റെ മുൻഗണനാ വിഷയങ്ങളെന്നും അടിവരയിട്ട് പറഞ്ഞു. പൊതുനന്മയ്ക്കുവേണ്ടി സഭയും നഗരഭരണവും തങ്ങളുടെ സ്ഥാപന പരിതസ്ഥിതിയിൽ സഹകാരികളായി വർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ എടുത്തു പറഞ്ഞിരുന്നു. ഇത് ലിയോ 13-ാമൻ പാപ്പ തുടങ്ങിവെച്ച വലിയ ഒരു ദൗത്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. അതിനാൽ ഈ ചാക്രിക ലേഖനത്തിന്റെ പുനർവായന കത്തോലിക്കർ എന്ന നിലയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. സഭയുടെ മാതൃഭാവത്തെ ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിന്റെ 22-ാം ഖണ്ഡികയിൽ എടുത്തു പറയുന്നുണ്ട്. അതായത്, ഒരു നല്ല അമ്മയെപ്പോലെ മക്കളെ ഉപദേശിക്കുവാനും നേർവഴിക്ക് നടത്തുവാനുമുള്ള സഭയുടെ കടമയെയാണ് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത്. ചിലപ്പോഴെങ്കിലും സഭയ്ക്കെതിരെയുള്ള ഒരു ആക്ഷേപം നിയമങ്ങളുടെ അതിപ്രസരമാണ്. ജീവിതത്തിന്റെ ഓരോ മേഖലയിലും സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ പാലിക്കേണ്ടുന്ന ധാർമ്മികമായ നിയമങ്ങളും തത്വങ്ങളും ഇന്ന് ഏറെ ചർച്ചകൾക്ക് വശംവദമാകുന്നു. ചാക്രിക ലേഖനം ഈ സഭയുടെ മാതൃവാത്സല്യത്തോടെയുള്ള പഠനങ്ങൾ പ്രഥമമായി കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് ഇടയന്മാരായ മെത്രാന്മാരിലൂടെയും വൈദികരിലൂടെയുമാണെന്നും എടുത്തു പറയുമ്പോൾ ഇക്കൂട്ടർ ജീവിതത്തിൽ സ്വീകരിക്കുന്ന വലിയ ഉത്തരവാദിത്വത്തെപ്പറ്റിയും അടിവരയിടുന്നു. എന്നാൽ ഇതൊരു ഭാരപ്പെടുത്തുന്ന ജീവിതക്രമങ്ങളല്ല, മറിച്ച് ദൈവിക പാതയിൽ സഞ്ചരിക്കുന്നതിന് യേശു തന്നെ കാണിച്ചു തന്ന സ്നേഹത്തിന്റെ മാർഗങ്ങളാണെന്നും ചാക്രിക ലേഖനം പഠിപ്പിക്കുന്നു. പുരോഹിതരും മെത്രാന്മാരും ഇപ്രകാരം യേശുവിന്റെ വചനങ്ങളിലൂടെയാവണം ജനത്തെ പഠിപ്പിക്കണമെന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിൽ മാത്രമേ ദൈവത്തെയും അയൽക്കാരെയും പരമോന്നതവും അതുല്യവുമായ സ്നേഹത്തോടെ ഉൾക്കൊള്ളുവാനും എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നും ലേഖനം എടുത്തു പറയുന്നു. മറ്റൊന്ന് ക്രൈസ്തവമായ സമൂഹ നവീകരണമാണ്. ക്രിസ്തുമതം കൊണ്ടുവന്ന വലിയൊരു പരിവർത്തനമെന്നത് പരനും അപരനും വേണ്ടി നരനായ ഒരു ദൈവം താഴേക്ക് ഇറങ്ങിവന്നു എന്നുള്ളതാണ്. താൻ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് മറ്റുള്ളവരെ എത്തിച്ചുകൊണ്ട് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്നത് ക്രൈസ്തവമല്ല എന്നും പാപ്പ പ്രത്യേകം പറയുന്നു. മരണം കൊണ്ട് എല്ലാം അവസാനിക്കുന്നു എന്ന് കരുതിയ ഒരു ജനതയ്ക്ക് യേശുവിന്റെ സാമീപ്യം കൊണ്ട് ഉത്ഥാനത്തിന്റെ മഹത്വം കാട്ടിക്കൊടുത്തതും സമൂഹത്തിന്റെ പരിവർത്തനം സാധ്യമാക്കുന്നതായിരുന്നു. ഒരു ജീർണിച്ച സമൂഹത്തെ പരിഷ്കരിക്കുന്നതിന് യേശുവിന്റെ ഈ സ്നേഹത്തിന്റെ സുവിശേഷം കാരണമായി എന്നത് ഈ ലേഖനം വളരെ പ്രത്യേകമായി അടിവരയിടുന്നു. ഇതാണ് യഥാർത്ഥ കൂട്ടായ്മ രൂപീകരിക്കുന്നതും. സഭയുടെ പരിചരണം ആത്മാക്കളുടെ രക്ഷയെ പൂർണമായും ലക്ഷ്യം വച്ചുള്ളതാണെന്നും അത് ധാർമ്മികവും ഭൗമികവുമായ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അവഗണിക്കുന്നു എന്നുമുള്ള പ്രചാരണങ്ങൾ ഇന്നെന്ന പോലെ
ലിയോ 13-ാമൻ പാപ്പയുടെ കാലത്തും നിലനിന്നിരുന്നുവെന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ തൊഴിലാളിവർഗം അവരുടെ അസന്തുഷ്ടമായ അവസ്ഥയിൽ നിന്നും പുറത്തുവരണമെന്നും അവരുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തണമെന്നും എക്കാലത്തും എല്ലാവരെയും കാൾ അധികമായി ആഗ്രഹിച്ചത് അമ്മയായ സഭ തന്നെയാണെന്ന് കാലം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിലാളിവർഗത്തിന്റെ ഉന്നമനത്തിനായി ചാക്രിക ലേഖനം മുൻപോട്ടു വയ്ക്കുന്ന ആദ്യ ക്രിസ്തീയ മാർഗം സാഹോദര്യത്തിന്റേതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വിവരിക്കുന്ന ആദ്യ ക്രിസ്തീയ സമൂഹത്തിന്റെ മാതൃകയും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. സമൂഹത്തിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി സഭ തന്നെ വിവിധ ആളുകളെ നിയോഗിക്കുകയും കൂട്ടായ്മയിൽ ശേഖരിക്കപ്പെടുന്ന വസ്തുക്കൾ ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും അപ്രകാരം സഭ സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാർഗമാണ് ലിയോ 13-ാമൻ പാപ്പായും മുൻപോട്ടു വയ്ക്കുന്നത്. ദരിദ്രരുടെയും ധനികരുടെയും പൊതുവായ അമ്മ, ദാനധർമ്മത്തിന്റെ വീരത്വത്തിന് പ്രചോദനവും ഉണർത്തലും നൽകിയ മാതാവ് എന്നൊക്കെ സഭയെ വിശേഷിപ്പിച്ചതും ഈ ചാക്രിക ലേഖനം തന്നെയാണ്. സഭയോടൊപ്പം തൊഴിലാളിവർഗത്തിന്റെ അവകാശങ്ങൾക്കായി രാഷ്ട്രത്തിന്റെ കടമയും ചാക്രിക ലേഖനം ഓർമ്മപ്പെടുത്തുന്നു. തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് മാനുഷികമായ മാർഗങ്ങളും ആവശ്യമാണ് എന്നതിനാൽ സമൂഹത്തിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ബാധ്യസ്ഥരാണെന്ന് ലേഖനം അടിവരയിടുന്നു. ഒരുപക്ഷെ ജൂബിലി വർഷത്തിന്റെ സന്ദേശം അടിവരയിട്ടുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പായും വിവിധ സർക്കാരുകൾക്ക് നൽകുന്ന ആഹ്വാനവും സ്മരണയുടേതാണ്. തിരഞ്ഞെടുത്ത ജനങ്ങളെയും അവരുടെ ജീവിത അവസ്ഥകളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നതിനും അപ്രകാരം മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും ഓരോ രാഷ്ട്രത്തിനും കടമയുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രങ്ങളുടെ അഭിവൃദ്ധി പ്രത്യേകിച്ചും നല്ല ധാർമ്മികതയിൽ നിന്നും കുടുംബത്തിന്റെ നല്ല ക്രമത്തിൽ നിന്നും മതത്തിന്റെയും നീതിയുടെയും ആചരണത്തിൽ നിന്നും മിതമായ നികുതിയിൽ നിന്നും പൊതുഭാരങ്ങളുടെ തുല്യമായ വിതരണത്തിൽ നിന്നും വ്യവസായത്തിന്റെയും വാണിജ്യത്തിന്റെയും പുരോഗതിയിൽ നിന്നും കൃഷിയുടെ അഭിവൃദ്ധിയിൽ നിന്നും മറ്റ് സമാനമായ കാര്യങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്നതാണെന്ന് ലേഖനം പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നു. തൊഴിലാളിവർഗം സ്വാഭാവിക അവകാശത്താൽ പൗരന്മാരാണെന്നും അതിനാൽ തൊഴിലാളികളുടെ ക്ഷേമം കൃത്യമായി പരിപാലിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ കർശനമായ കടമയാണെന്നും അല്ലാത്ത പക്ഷം ഒരാളുടെ നീതിയെ ഹനിക്കുകയാണ് ചെയ്യുന്നതെന്നും ലിയോ 13-ാമൻ പാപ്പ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ സർക്കാരുകൾ മാറ്റപ്പെടുമ്പോഴും ഈ അവകാശങ്ങളുടെ സ്ഥായിയായ ഒരു നിലനിൽപ്പ് ഏറെ ആവശ്യമാണ്. തൊഴിലാളികളുടെ അധ്വാനമാണ് ദേശീയ സമ്പത്തിനെ രൂപപ്പെടുത്തുന്നതെന്നും പാപ്പ ശക്തമായ ഭാഷയിൽ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയ അധികാരം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നും ദൈവിക പരമാധികാരത്തിൽ ഒരു പ്രത്യേക പങ്കാളിത്തമാണ് ഇതെന്നും പാപ്പ പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നു. ഇത് പൗരന്മാരെയും കുടുംബങ്ങളെയും യഥാർത്ഥമായി മനസ്സിലാക്കുന്നതിലൂടെ മാത്രമാണ് കൈവരുന്നതെന്നും പാപ്പ അടിവരയിട്ട് പറയുന്നു. അതിനാൽ പരസ്പരം അടിച്ചമർത്താതെ പരസ്പരം കെട്ടിപ്പടുക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുവാനും ലിയോ 13-ാമൻ പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നു. ചാക്രിക ലേഖനം മുൻപോട്ടു വയ്ക്കുന്ന ആശയങ്ങൾ തന്നെയാണ് ലിയോ 14-ാമൻ പാപ്പയും തന്റെ പത്രോസിനടുത്ത ശുശ്രൂഷയുടെ ഭാഗമായും കണക്കാക്കിയിരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. റെൻസൻ കെങ്കിരേത്തിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം മജോ വർഗീസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സഭാദർശനം പരിപാടിയും കേൾക്കാം. വാർത്തകൾ. മെത്രാൻമാർ ഒരു മിഷനറി ഹൃദയത്തിന് ഉടമകളായിരിക്കണം. പാപ്പ. കത്തോലിക്ക സഭയിൽ പുതിയതായി അഭിഷിക്തരായ മെത്രാൻമാർക്കുവേണ്ടി വത്തിക്കാനിൽ നടന്ന പരിശീലന പരിപാടിയിൽ സംബന്ധിച്ചവരുമായി ലിയോ 14 പാപ്പ സെപ്റ്റംബർ മാസം 10 കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ മെത്രാൻമാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട് പരസ്പരം സാഹോദര്യം ജീവിക്കുകയായിരുന്നുവെന്നും ഇത് ഒരു മെത്രാനും തന്റെ യാത്രയിൽ ഏകനല്ല എന്നത് എടുത്തു കാണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. മെത്രാന്മാരും അവരുടെ സഭകളും എപ്പോഴും തന്റെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരിക്കുമെന്നും തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും മെത്രാന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കണ്ടെത്തുവാൻ ഇടയുണ്ടാകണമെന്നും പാപ്പ പറഞ്ഞു. മെത്രാന്മാർ എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിനോട് കൂടെയായിരിക്കുക എന്നതാണെന്ന് പാപ്പ ഊന്നിപ്പറഞ്ഞു. യേശുവിനെക്കുറിച്ച് സംസാരിക്കുവാൻ നാം അവനോടു കൂടെയായിരിക്കേണ്ടത് ഏറെ ആവശ്യമാണെന്നും അവിടുത്തെ ജനത്തെ നയിക്കുവാൻ എല്ലാ ദിവസവും അവനാൽ നയിക്കപ്പെടുവാൻ നാം സ്വയം അനുവദിക്കണമെന്നും പാപ്പ പറഞ്ഞു. വിശുദ്ധ കുർബാന, വചനവായന, പ്രാർത്ഥന എന്നിവയെല്ലാം ശിഷ്യന്റെ ലളിതമായ ഹൃദയത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ കഴിയുവാൻ സാധിക്കുന്ന നിമിഷങ്ങളാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. മെത്രാന്മാരുടെ ഹൃദയം കർത്താവിനോട് അടുത്തിരിക്കുമ്പോൾ മാത്രമാണ് സേവനങ്ങൾ കൂടുതൽ ശാന്തവും സ്വതന്ത്രവും ഫലപ്രദവുമാകുന്നതെന്നും പാപ്പ എടുത്തു പറഞ്ഞു. കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളെ സ്നേഹിക്കുക, അവരുടെ പേരുകൾ പഠിക്കുക, അവരുടെ ജീവിതകഥകൾ കേൾക്കുക, നിങ്ങൾക്ക് കഴിയുമ്പോഴെല്ലാം അവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുക, അവരോടൊപ്പം പ്രാർത്ഥിക്കുക. പാപ്പ മെത്രാന്മാരെ ഉദ്ബോധിപ്പിച്ചു. ഓരോ പ്രാദേശിക സഭകളിലെയും വൈദികരെ സ്നേഹിക്കണമെന്നും മെത്രാന്മാരെ പാപ്പ പ്രത്യേകം അനുസ്മരിപ്പിച്ചു. മെത്രാന്മാരിൽ വൈദികർക്ക് തങ്ങളുടെ ഒരു പിതാവിനെയും സഹോദരനെയും കണ്ടെത്തുവാൻ സാധിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വൈദികർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമെന്നും അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവർ ചെയ്യുന്ന നന്മപ്രവൃത്തികളിൽ സന്തോഷിക്കണമെന്നും പ്രായമായവരോടും രോഗികളോടും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നുമുള്ള ഉപദേശങ്ങളും പാപ്പ മെത്രാന്മാർക്ക് നൽകി. സമാധാനത്തിന്റെ ഭവന നിർമ്മാതാക്കളാകുവാൻ നാം ഏവരും വിളിക്കപ്പെട്ടിരിക്കുന്നു പാപ്പ. സെപ്റ്റംബർ മാസം 9 ആരംഭിച്ച് 11 വെള്ളിയാഴ്ച വരെ റോമിലെ സെറാഫിക്കുമിൽ വെച്ച് നടക്കുന്ന കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നോൺ വയലൻസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ ഒപ്പോടുകൂടിയ ലിയോ 14 പാപ്പയുടെ ടെലിഗ്രാം സന്ദേശം അയച്ചു. സന്ദേശത്തിൽ ലോകമെമ്പാടും സമാധാനത്തിന്റെയും നീതിയുടെയും അനുരഞ്ജനത്തിന്റെയും ഒരു സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദൗത്യം തുടരുവാൻ അംഗങ്ങളെ പാപ്പ പ്രത്യേകമായി ആഹ്വാനം ചെയ്തു. സംവാദത്തിലൂടെ ശത്രുത ഇല്ലാതാക്കുവാൻ പഠിക്കണമെന്നും നീതി നടപ്പാക്കപ്പെടുന്നതും ക്ഷമ സംരക്ഷിക്കപ്പെടുന്നതുമായ സമാധാന ഭവനങ്ങളുടെ നിർമ്മാതാക്കളായി ഏവരും മാറണമെന്നും സന്ദേശത്തിൽ പാപ്പ എടുത്തു പറഞ്ഞു. റോമൻ രൂപതയുടെ അജപാലന വർഷം പാപ്പ ഉദ്ഘാടനം ചെയ്യും. റോം രൂപതയുടെ പുതിയ അജപാലന വർഷത്തിന് ലിയോ 14 പാപ്പ തുടക്കം കുറിക്കും. സെപ്റ്റംബർ മാസം 18 റോമിലെ സെയിന്റ് ജോൺ ലാറ്ററൻ ബസലിക്കയിൽ വെച്ചാണ് രൂപത അസംബ്ലി നടക്കുക. തദവസരത്തിൽ റോം രൂപതയിലെ ഓരോ ഇടവകയിൽ നിന്നും പ്രതിനിധികളും അസംബ്ലിയിൽ പങ്കെടുക്കും. പുതിയ അജപാലന വർഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്ന യോഗമായിരിക്കും ഇത് എന്ന് കർദിനാൾ ബാൽദോ റെയ്ന രൂപത അസംബ്ലിക്കുള്ള ക്ഷണക്കത്തിൽ എടുത്തു പറയുന്നു. വത്തിക്കാൻ ലൈബ്രറിയിലെ പ്രദർശനം പാപ്പ ഉദ്ഘാടനം ചെയ്യും. ദുരന്തവും അത്ഭുതവും എന്ന പേരിൽ വത്തിക്കാൻ ലൈബ്രറിയിൽ ഓരോ 5 കൂടുമ്പോൾ നടത്തുന്ന പ്രദർശന പരമ്പര ഈ വർഷം സെപ്റ്റംബർ മാസം 14 ലിയോ 14 പാപ്പ ഉദ്ഘാടനം ചെയ്യും. ഇത്തവണത്തെ പ്രദർശനം ജലം ആക്വ എന്ന പ്രമേയത്തിലാണ് നടക്കുന്നത്. മനുഷ്യരാശിയുടെ ഭയങ്ങളുടെയും പ്രതീക്ഷകളുടെയും കണ്ണാടിയായി പ്രകൃതിയുടെ ഓരോ ഘടകങ്ങളെയും കുറിച്ച് ഈ പ്രദർശനവേളയിൽ വിശാലമായ കാഴ്ചപ്പാടുകൾ നൽകുന്നു. ജീവൻ നൽകുന്ന ഒരു ഘടകവും അതേസമയം ഒരു വിനാശകരമായ ശക്തിയും എന്ന നിലയിൽ ജലത്തെ വിവരിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ പ്രദർശനം നടക്കുന്നത്. കാലാവസ്ഥാ ദുരന്തങ്ങൾ സ്കൂൾ പഠനം തടസ്സപ്പെടുത്തുന്നു, യുനിസെഫ് സംഘടന. കാലാവസ്ഥാ ദുരന്തങ്ങളെ തുടർന്ന് 2025 ലോകമെമ്പാടുമായി 17.1 കോടിയിലധികം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെട്ടതായി യുനിസെഫിന്റെ പുതിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളിൽ ഏകദേശം 10 പേരിൽ ഒരാൾക്ക് കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ആഘാതം നേരിട്ടതായും പറയുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ലിയോ പതിമൂന്നാമൻ പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തെ അധികരിച്ചുള്ള ചിന്തകളുടെ മൂന്നാം ഭാഗമാണ് ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ നാം ശ്രവിക്കുന്നത്.

സാമൂഹിക വിഷയങ്ങളിന്മേൽ കത്തോലിക്ക തിരുസഭയുടെ പ്രതികരണങ്ങളെ തികച്ചും രാഷ്ട്രീയമായി മാത്രം കാണുന്ന ഒരു സാഹചര്യത്തിലാണ് ആത്മീയതയുടെ ഒരു സാമൂഹിക മാനം അടിവരയിട്ടുകൊണ്ട് ലിയോ 13-ാമൻ പാപ്പ റേരും നൊവാരും എന്ന തന്റെ ചാക്രിക ലേഖനം രചിക്കുന്നത്. റഷ്യൻ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയ് ചോദിക്കുന്ന ഒരു വിശ്വവിഖ്യാതമായ സമസ്യയുണ്ട്. അത് ഇപ്രകാരമാണ്: അപ്പോൾ പിന്നെ നാം എങ്ങനെ ജീവിക്കും? ആഗോളതലത്തിൽ സാമ്പത്തിക രംഗം തകരുകയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദരിദ്രരും പട്ടിണി അനുഭവിക്കുകയും തൊഴിലാളികൾക്ക് വേതനം ലഭിക്കാതെ വരികയും ചെയ്യുന്ന 1882 കാലഘട്ടത്തിലാണ് ടോൾസ്റ്റോയ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. രാഷ്ട്രീയത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും സമൂഹത്തിലും സമൂലമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. വ്യാവസായിക വിപ്ലവം അതിന്റെ ഉച്ചസ്ഥായിയിൽ സമൂഹത്തിൽ വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ടിരുന്ന സമയം. ഇപ്രകാരം വ്യതിയാനങ്ങളുടെ വേലിയേറ്റത്തിൽ മനുഷ്യൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ആത്മീയ ആചാര്യൻ ലിയോ 13-ാമൻ പാപ്പ മനുഷ്യന്റെ വേദനകൾ അറിയുവാനും അവരെ സഹായിക്കുവാനും സഭയ്ക്ക് കടമയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചാക്രിക ലേഖനത്തിന് രൂപം നൽകുന്നത്. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പായുടെ തിരഞ്ഞെടുപ്പ് സഭയുടെ ഈ സാമൂഹിക മാനത്തിന് പുതിയ ഒരു ഉണർവ് നൽകി. റേരും നൊവാരും എന്ന ഈ ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ തന്നെ ഏറെ സ്വാധീനിച്ചുവെന്ന് ലിയോ 14-ാമൻ പാപ്പ പല അവസരങ്ങളിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മെയ്മാസം 25-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ റോമാ നഗരത്തിന്റെ സ്വീകരണവും ആദരവും ഏറ്റുവാങ്ങിയ അവസരത്തിൽ റോമൻ രൂപതയുടെ മെത്രാൻ എന്ന നിലയിൽ തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയ ഉത്തരവാദിത്വത്തെപ്പറ്റി താൻ ബോധ്യമുള്ളവനാണെന്ന് പറഞ്ഞ പാപ്പ ദൈവജനത്തിന്റെ വിശ്വാസജീവിതവും സമൂഹത്തിന്റെ പൊതുനന്മയുമാണ് തന്റെ മുൻഗണനാ വിഷയങ്ങളെന്നും അടിവരയിട്ട് പറഞ്ഞു. പൊതുനന്മയ്ക്കുവേണ്ടി സഭയും നഗരഭരണവും തങ്ങളുടെ സ്ഥാപന പരിതസ്ഥിതിയിൽ സഹകാരികളായി വർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ എടുത്തു പറഞ്ഞിരുന്നു. ഇത് ലിയോ 13-ാമൻ പാപ്പ തുടങ്ങിവെച്ച വലിയ ഒരു ദൗത്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. അതിനാൽ ഈ ചാക്രിക ലേഖനത്തിന്റെ പുനർവായന കത്തോലിക്കർ എന്ന നിലയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. സഭയുടെ മാതൃഭാവത്തെ ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിന്റെ 22-ാം ഖണ്ഡികയിൽ എടുത്തു പറയുന്നുണ്ട്. അതായത്, ഒരു നല്ല അമ്മയെപ്പോലെ മക്കളെ ഉപദേശിക്കുവാനും നേർവഴിക്ക് നടത്തുവാനുമുള്ള സഭയുടെ കടമയെയാണ് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത്. ചിലപ്പോഴെങ്കിലും സഭയ്ക്കെതിരെയുള്ള ഒരു ആക്ഷേപം നിയമങ്ങളുടെ അതിപ്രസരമാണ്. ജീവിതത്തിന്റെ ഓരോ മേഖലയിലും സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ പാലിക്കേണ്ടുന്ന ധാർമ്മികമായ നിയമങ്ങളും തത്വങ്ങളും ഇന്ന് ഏറെ ചർച്ചകൾക്ക് വശംവദമാകുന്നു. ചാക്രിക ലേഖനം ഈ സഭയുടെ മാതൃവാത്സല്യത്തോടെയുള്ള പഠനങ്ങൾ പ്രഥമമായി കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് ഇടയന്മാരായ മെത്രാന്മാരിലൂടെയും വൈദികരിലൂടെയുമാണെന്നും എടുത്തു പറയുമ്പോൾ ഇക്കൂട്ടർ ജീവിതത്തിൽ സ്വീകരിക്കുന്ന വലിയ ഉത്തരവാദിത്വത്തെപ്പറ്റിയും അടിവരയിടുന്നു. എന്നാൽ ഇതൊരു ഭാരപ്പെടുത്തുന്ന ജീവിതക്രമങ്ങളല്ല, മറിച്ച് ദൈവിക പാതയിൽ സഞ്ചരിക്കുന്നതിന് യേശു തന്നെ കാണിച്ചു തന്ന സ്നേഹത്തിന്റെ മാർഗങ്ങളാണെന്നും ചാക്രിക ലേഖനം പഠിപ്പിക്കുന്നു. പുരോഹിതരും മെത്രാന്മാരും ഇപ്രകാരം യേശുവിന്റെ വചനങ്ങളിലൂടെയാവണം ജനത്തെ പഠിപ്പിക്കണമെന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിൽ മാത്രമേ ദൈവത്തെയും അയൽക്കാരെയും പരമോന്നതവും അതുല്യവുമായ സ്നേഹത്തോടെ ഉൾക്കൊള്ളുവാനും എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നും ലേഖനം എടുത്തു പറയുന്നു. മറ്റൊന്ന് ക്രൈസ്തവമായ സമൂഹ നവീകരണമാണ്. ക്രിസ്തുമതം കൊണ്ടുവന്ന വലിയൊരു പരിവർത്തനമെന്നത് പരനും അപരനും വേണ്ടി നരനായ ഒരു ദൈവം താഴേക്ക് ഇറങ്ങിവന്നു എന്നുള്ളതാണ്. താൻ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് മറ്റുള്ളവരെ എത്തിച്ചുകൊണ്ട് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്നത് ക്രൈസ്തവമല്ല എന്നും പാപ്പ പ്രത്യേകം പറയുന്നു. മരണം കൊണ്ട് എല്ലാം അവസാനിക്കുന്നു എന്ന് കരുതിയ ഒരു ജനതയ്ക്ക് യേശുവിന്റെ സാമീപ്യം കൊണ്ട് ഉത്ഥാനത്തിന്റെ മഹത്വം കാട്ടിക്കൊടുത്തതും സമൂഹത്തിന്റെ പരിവർത്തനം സാധ്യമാക്കുന്നതായിരുന്നു. ഒരു ജീർണിച്ച സമൂഹത്തെ പരിഷ്കരിക്കുന്നതിന് യേശുവിന്റെ ഈ സ്നേഹത്തിന്റെ സുവിശേഷം കാരണമായി എന്നത് ഈ ലേഖനം വളരെ പ്രത്യേകമായി അടിവരയിടുന്നു. ഇതാണ് യഥാർത്ഥ കൂട്ടായ്മ രൂപീകരിക്കുന്നതും. സഭയുടെ പരിചരണം ആത്മാക്കളുടെ രക്ഷയെ പൂർണമായും ലക്ഷ്യം വച്ചുള്ളതാണെന്നും അത് ധാർമ്മികവും ഭൗമികവുമായ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അവഗണിക്കുന്നു എന്നുമുള്ള പ്രചാരണങ്ങൾ ഇന്നെന്ന പോലെ
ലിയോ 13-ാമൻ പാപ്പയുടെ കാലത്തും നിലനിന്നിരുന്നുവെന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ തൊഴിലാളി വർഗം അവരുടെ അസന്തുഷ്ടമായ അവസ്ഥയിൽ നിന്നും പുറത്തുവരണമെന്നും അവരുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തണമെന്നും എക്കാലത്തും എല്ലാവരെയും കാൾ അധികമായി ആഗ്രഹിച്ചത് അമ്മയായ സഭ തന്നെയാണെന്ന് കാലം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിലാളിവർഗത്തിന്റെ ഉന്നമനത്തിനായി ചാക്രിക ലേഖനം മുൻപോട്ടുവയ്ക്കുന്ന ആദ്യ ക്രിസ്തീയ മാർഗം സാഹോദര്യത്തിന്റേതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വിവരിക്കുന്ന ആദ്യ ക്രിസ്തീയ സമൂഹത്തിന്റെ മാതൃകയും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. സമൂഹത്തിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി സഭ തന്നെ വിവിധ ആളുകളെ നിയോഗിക്കുകയും കൂട്ടായ്മയിൽ ശേഖരിക്കപ്പെടുന്ന വസ്തുക്കൾ ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും അപ്രകാരം സഭ സമൂഹത്തിന്റെ ഉന്നമനത്തിനുവേണ്ടി വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈയൊരു മാർഗമാണ് ലിയോ 13-ാമൻ പാപ്പായും മുൻപോട്ടുവയ്ക്കുന്നത്. ദരിദ്രരുടെയും ധനികരുടെയും പൊതുവായ അമ്മ, ദാനധർമ്മത്തിന്റെ വീരത്വത്തിന് പ്രചോദനവും ഉണർത്തലും നൽകിയ മാതാവ് എന്നൊക്കെ സഭയെ വിശേഷിപ്പിച്ചതും ഈ ചാക്രിക ലേഖനം തന്നെയാണ്. സഭയോടൊപ്പം തൊഴിലാളിവർഗത്തിന്റെ അവകാശങ്ങൾക്കായി രാഷ്ട്രത്തിന്റെ കടമയും ചാക്രിക ലേഖനം ഓർമ്മപ്പെടുത്തുന്നു. തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് മാനുഷികമായ മാർഗങ്ങളും ആവശ്യമാണ് എന്നതിനാൽ സമൂഹത്തിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ബാധ്യസ്ഥരാണെന്ന് ലേഖനം അടിവരയിടുന്നു. ഒരുപക്ഷെ ജൂബിലി വർഷത്തിന്റെ സന്ദേശം അടിവരയിട്ടുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പായും വിവിധ സർക്കാരുകൾക്ക് നൽകുന്ന ആഹ്വാനവും സ്മരണയുടേതാണ്. തിരഞ്ഞെടുത്ത ജനങ്ങളെയും അവരുടെ ജീവിത അവസ്ഥകളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നതിനും അപ്രകാരം മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും ഓരോ രാഷ്ട്രത്തിനും കടമയുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രങ്ങളുടെ അഭിവൃദ്ധി പ്രത്യേകിച്ചും നല്ല ധാർമ്മികതയിൽ നിന്നും കുടുംബത്തിന്റെ നല്ല ക്രമത്തിൽ നിന്നും മതത്തിന്റെയും നീതിയുടെയും ആചരണത്തിൽ നിന്നും മിതമായ നികുതിയിൽ നിന്നും പൊതുഭാരങ്ങളുടെ തുല്യമായ വിതരണത്തിൽ നിന്നും വ്യവസായത്തിന്റെയും വാണിജ്യത്തിന്റെയും പുരോഗതിയിൽ നിന്നും കൃഷിയുടെ അഭിവൃദ്ധിയിൽ നിന്നും മറ്റ് സമാനമായ കാര്യങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്നതാണെന്ന് ലേഖനം പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നു. തൊഴിലാളിവർഗം സ്വാഭാവിക അവകാശത്താൽ പൗരന്മാരാണെന്നും അതിനാൽ തൊഴിലാളികളുടെ ക്ഷേമം കൃത്യമായി പരിപാലിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ കർശനമായ കടമയാണെന്നും അല്ലാത്ത പക്ഷം ഒരാളുടെ നീതിയെ ഹനിക്കുകയാണ് ചെയ്യുന്നതെന്നും ലിയോ 13-ാമൻ പാപ്പ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ സർക്കാരുകൾ മാറ്റപ്പെടുമ്പോഴും ഈ അവകാശങ്ങളുടെ സ്ഥായിയായ ഒരു നിലനിൽപ്പ് ഏറെ ആവശ്യമാണ്. തൊഴിലാളികളുടെ അധ്വാനമാണ് ദേശീയ സമ്പത്തിനെ രൂപപ്പെടുത്തുന്നതെന്നും പാപ്പ ശക്തമായ ഭാഷയിൽ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയ അധികാരം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നും ദൈവിക പരമാധികാരത്തിൽ ഒരു പ്രത്യേക പങ്കാളിത്തമാണ് ഇതെന്നും പാപ്പ പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നു. ഇത് പൗരന്മാരെയും കുടുംബങ്ങളെയും യഥാർത്ഥമായി മനസ്സിലാക്കുന്നതിലൂടെ മാത്രമാണ് കൈവരുന്നതെന്നും പാപ്പ അടിവരയിട്ട് പറയുന്നു. അതിനാൽ പരസ്പരം അടിച്ചമർത്താതെ പരസ്പരം കെട്ടിപ്പടുക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുവാനും ലിയോ 13-ാമൻ പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നു. ചാക്രിക ലേഖനം മുൻപോട്ടുവയ്ക്കുന്ന ആശയങ്ങൾ തന്നെയാണ് ലിയോ 14-ാമൻ പാപ്പയും തന്റെ പത്രോസിനടുത്ത ശുശ്രൂഷയുടെ ഭാഗമായും കണക്കാക്കിയിരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. റെൻസൻ കെങ്കിരേത്തിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം മജോ വർഗീസ്.